ബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദനാഥ സുബ്രഹ്മണ്യം ഓം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഓം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദ്രനാഥ സുബ്രഹ്മണ്യം ജയ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദ്രനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം